ഇൻസൂബിൾ ദേശനാഖുവേവാ അത് അഗോസ്തു മാസ വിസി അട്ടവെനിത സിക്കുറാത ദവസ് അപ്പൊ ഈ സത്യ ആസമ കരണ ദവസ് അപ്പൊ പടം കാരണം അതന്നെവാട്ട സുപുറുതു തേകി പീറുണു ഫണ്ണി തീരുണു എം ദേതുനു മാവത്ത് മുഖത്ത് കറാന്നെ അത് വെടത് ഇവനെ തങ് ഹൊറലിടക് ദാകന നിവാടുവക് വദ്ദാലത് ഇന്നേ കിയാന്ന സന്തോഷായി അപ്പിട്ട് നങ് ഹൊറലിടക് വദ്ദാല നിവാടു വദ്ദാണു നീനേ ഓഗുള്ളോ വെണുവെൻ അപ്പിട്ട് അതാത്തി തിങ് വെടക്കറാണ്ട സിദ്ധൂടാ കോമ ഹറി എഫ്എം ദേതുടു മാവത്ത് വേട്ട സുപുറുദ് വിധിയട്ട് അപ്പി പടം കാരണം അതന്നെ അത് സിക്കുറാത ദിവസ സിക്കുറാത കിവ ഗമം അപ്പിട്ട് മതക് വേണേ എഫ്എം ഡി ജെ നൈറ്റക് ഇതിന് ഡി ജെ നൈറ്റക് അത് റേട്ട തീനോ റേ നമേതങ് റേ ദുലഹ വെണക്കാൻ സുപ്പിറി ഫണ്ണ കാരണം സെറ്റ് വേണ പോലും അത് മാത്രമേ ഡിസ്ട്രിക്കേ സഹ പൊലണ്ണറോ ഡിസ്ട്രിക്കേ തമായി തറക കാരണം എത്തു എന്നെ മാതലെ എങ്ങനെയാ പേ ഡി ജെ മധുഷ് പൊലണ്ണറു എങ്ങനെയാ ഡി ജെ നിഷിയ നെത്തെഫെം എങ്ങനെയാ പേ ഡി ജെ ആസ കട്ടിയതിൻ ലാസ് വില സുപ്പീരിയർ വെടിയതിൻ ലാസ് വില ഇന്ന് മേവിനെ കൊട്ടത് അതറേ നമേതങ് നെത്തെഫെം ഡി ജെ നൈറ്റ് ബലർന്ന് സെറ്റ് വേണ് കേരളത് മതക്കറന്ന് തീനും കടവത്ത് ഇതങ് അപ്പിട്ട കഥാകരപ്പു റേണുക ഹബൈ റേണുക്കാകെ അഭിയോഗ്യ തമ്പിയേക്കട്ട മായും കറാണി നെതുവ് പഹുകിയ ബദാദ ദവസ ഫേസ്ബുക്ക് ലൈവ് കത്തേക്കകത്തു വില ഇന്ന വിലാവേ അപ്പിത്തേക്കകത്തൂണു അപ്പേ കൊട്ടാവെ ശശിനി കോശിക മേവിനകൊട തപ്പറത്തിയക കാളയത്തുലെ വച്ചണ ഹെട്ട തുണക പ്രമാണയ കിയല സേഹെ നിസ്സറഹിൻ ഇന്നകമ മേ സത്യ വെനുവെൻ വെൻകർല തീണ് റുപ്യൽ പന്തഹസേ മുതൽ രേഗ് എയാകെ അതേ ഗുള്ളി കറകണിന്നെ ഗുള്ളി കറകണിന്നെ ഹബൈ താമത്ത് വിനിശ്ചയ അവിനിശ്ചിതായി മുഖത് അതത് തറങ്കയുടെ കത്തു വേണ്ട അവസ്ഥാവ് തീനോയാട്ട് കോൾ കറല വാട്സ്ആപ്പ് മെസ്സേജേഴ്സ് ഇവല ഫേസ്ബുക്ക് ഫാൻ പേജുകളുടെ പോസ്റ്റുകളുടെ കമന്റ് കറല അത് ദിവസേ തറങ്ക കറന് തറങ്ക കറുവാൻ തറങ്ക കാറിയൻ ദിദിനാകെ തറങ്ക വട്ടയൻ പസ്യതമായി അവിടെ ബലാകാൻ പുള്ളുവാൻ വെണ്ണി അത്തരമേ ഗുളി കറകണിന്ന് ശശിനി കോശികാകെ റുപ്യാൽ പന്ത എയാകെ അതേമ തിയാകാൻ അവസ്ഥാവ് ഹമ്പ വൈദക്കിയ ഏ വിധിയുടെ തറങ്ങേക്കന മതക്കരണ അത്രയാട് മതക്കരണോ അവയെ ബെത്തർ ഇന്ന് ബിന്ദുവായി കായകായി ദേഖായി പണസ്പഹായി തിസ്തുരായി ഹട്ട തുണ അപ്പൊ ഈ നമ്പയുടെ കോളിലേക്ക് അതില്ല ഇവകേ മതമായി സുപ്രദ വിധിയുടെ വാട്സ്ആപ്പ് മെസ്സേജേഴ്സ് ഇവർ എന്നിട്ട് മാത്രം വാട്സ്ആപ്പ് മെസ്സേജേഴ്സ് ഗുഡൊക്കെ ഉള്ളതിന് എത്തമക്ക് പോ കോൾസ് നേവില സേഹെന്ന് ഗുഡൊക്കെയാണോ ഇവകേ മതമായി അണ്ണൻ എത്ത എഫ് എം ഫേസ്ബുക്ക് ഫാൻ പേജ് കിട്ട് മങ് അത് അവസ്ഥ ലബാദിയില തീയണു അപ്പൊ ഈ ഫേസ്ബുക്ക് ഫാൻ പേജ് അലി അതുൻ വിണുവൻ മുഖത്തെ പഹുകിയ ദവസ് കീപേം അപ്പൊ ഈ ദളിതാമാ ജനാധിപതിമാര് സന്ദേശയാക് ബഗിൻ മേ പിരഹര മംഗല്യ അവസാന കറാക്കിയില്ല ധനം തന്നെ തീനോ മേ വകേ വെടക്കട്ടയൊത്ത് റാഷ്യക്കെതിരേതി വെണ്ണ നിയമിതവ തീനോ ഇതിൻ പിരഹര മംഗല്യ തെക്ക് സിദ്ധുണു തവത് സുവിശേഷി കാരണയാക്തമായി ലിങ്ക് സമഹന്നാരക്ഷാവ മേ പിരഹര വെണുവെൻ സംബന്ധുണു സിയലുമ ശില്പീൻ വെണുവെൻ കലാകാരുവൻ വെണുവെൻ ലബാദി മണ്ണിക്കമട കൽപ്പന കറാ ദെങ്ങറ് ഏക്കി നെട്ടും കറണ കട്ടിയ ഇട്ട പാസ് കസഗഹന കട്ടിയ ഗിനിബോള് കറക്കവണ കട്ടി കൊച്ചറ അമാറുവ കിന്ന വേദേവൽ കരണവേത്തെ ഹെബൈ ദലദാ ഹാമുദുറുവാൻ കരിഹിതിയെന്ന് ഭക്തിയ തെക്കൈ ഹെമ അമാറുവാക്മ വിന്ദതറാകിന് എകുല്ലോ ഈ വെടക്കട്ടിയൊത്ത് ബഹുമ ലസ്സനട കരണോ സമഹാർ കട്ടിയ അടിയ ഹപ്പ ഹപ്പ നടനോ ഇതിൻ കിലോമീറ്റർ ഗാണക്കോയി അടിയ ഹപ്പ ഹപ്പ നടനോ കൊട്ട് കൗലട കൊയ്തറം വേദനാവ ദനനവേത്ത് എഹമ അങ്ങേ പതേ വേദനാവക് ദനന കൂടെ അപ്പിന് നിത്യത്തിന്മ വകേ മതാക് വേണ ദയാക് തമായി ലിങ്ക് സമഹാൻ കിയല കിയാന്നെ ഇതിങ് ലിങ്ക് സമഹാൻ നാരാക്ഷാവ് നൊമി ലേമ മേ സിയലുമ കലാകരുവൻ വിനുവൻ ലബാദേണ്ട്
ලිංක් නැචුරල් ආයතනය පහුගිය දින කීපයේම වගේම ඊයේ රන්දෝලි පෙරහැර මහා පෙරහැර අවසානයේදී කටයුතු කරා කියන කාරණාව මට අහන්න ලැබුණා. ඉතින් ඒකත් එක්ක තමයි අටේ මතක් කිරීම කරන්නේ. දේදුණු මාවතේ වැඩ ටික පටන් ගන්නවා. දවල් එක වෙනකන් එක දිගට වා කැමතිම සින්දු ටික අහමු මේ සුපිරි සිකුරාදා දවස. දවල් එක වෙනකන් මම ඉන්නවා මම ජනී.

0: ഖാലി അവസാൻ. കോമതാണേ ഒച്ചറൊക്കെ ഇയാൻ വച്ചണ നോക്കുള്ളു. മടേ ഇതാകണ്ടോ ബാൻ ആരി സിന്ധു ഒടയാണ് ഖാവ ദേക്ക തുക്കറ കാണ്ടു മീ സിന്ധു ഒട
1: ലക്ഷണ
0: ഗീത ഇന്ന്

മധ്യസ്ഥാനയേറ്റ് ലമുൻ സന്ദഹാമ ലമാബോ ചികിത്സക വൈദ്യ മധ്യസ്ഥാന ഹോറിന് ആരംഭക്കല്ലാത്തമായി പാരലൈസ് എല്ലാം ഉള്ള ജീവിത കാലം എന്താ മാത്രം ഒത് പുട്ടുവാക്ക് മാറ്റി നിമാക്കിടാൻ വെയ്ക്കല ഹിതപ്പു കിണക്കാങ്ങോയാ അതങ്ങ മോണി തനതമായി വിശ്വാസനീയമ തനതമായി ആക്ടീവ് പ്ലസ് കേളക്കിയാണ് മുഴു ലോകം പുതുമ കിഴമീൻ അവിടുത്തു ഗാനാക്ക് എന്നാൽ മാത്രം ഒത് പുട്ടു മാറ്റി ഇട്ടു പാരലൈസ് രോഗിൻ ഹരമുഖി കാലിക്കിംഗ് സുഖന ലാംഘവ് അങ്കെ ബൗ ചികിത്സക പ്രതികാര വൈദ്യ മധ്യസ്ഥാന ചാലേ ആക്ടീവ് പ്ലസ് ഹോറിന് സഹബണ്ടാർഗമത്തിയെന്ന ശാഖാവലോ ആട്ടെ എന്നെ പുളുവാ എത്രയും പസ്സേ ഫെയിംസ് ആയകനത് മതക്കരാൻ ഓണിയോ ആട് ഫെയിംസ് ആയോ എന്തൊക്കെ നിന്ന പഹസോ ഇലീക് വെൻ എന്ന ഹാഗിവന മീലട്ട് ഉസസ്മ തത്വ പാഡ് ദമ്മാകറ്റിക്ക് വാട്ട് കണ്ണ തീയണ എസ് എൽ എസ് ഐ എസ് ഒ സാധിക സഹിതവതമായി ആകെ അത്ര പത്തു എന്നെ സാധാരണ മീലക്കട്ട് ഗാനുലമായി പീരിയഡ്സ് കാലയ കിയല എക്ക അമുത്തുവെൻ അപഹസു ദിവസക്കഴുകണ്ണിപ്പാ ആസാവിൻ കടുപ്പു ഇടാത്ത അഴുകണ്ണിപ്പാ ആസാവിൻ കടുപ്പു ഇട ഹെമദാം ആസാവിൻ കരണ് പീരിയഡ്സ് കാലയ കിയാന്നേ തവത് എക് ദിവസക്കഴുകാന്ന് എഹിനങ് ഇതിങ് ഹറിയട്ട് ഹറിയുന്ന പാഡക്ക് അകലങ്ങ് തിയെന്ന മോണിതിങ് മകരകണ്ണിനത്തുവ ഒയാറ്റൊയാവ് മകരണ് തന്നെത്തുവ ഫിംസ് അയ പാവിച്ചി കറന്ന് എന്തൊക്കെ നിന്ന ഭാസോ ഇലേക്ക് വേണ്ടന ഹാഗിവന മിലട്ട് ഉസസ്മ തത്വ പാഡിക്ക് ഫിംസ് അയ ദങ് ദിവന പുറത്തിന് ഒന്നാം സുപ്രീമൻ സലഗിങ് ഫാർമസി വലിംഗ് ഫിംസ് അയ ഓട്ട മിലതീ കാണ പുലുവങ്ക പത്തിയനവാ അക്കേ കിയൊന്നക്കോ anything pannala kamuda machan family restaurant ke chef abia ඊට පස්සේ shan akila ayyata suba patanna kiyala tiyenawa ane taati kenek wennalu yanne ya api twish karana hari da satting inna ithe ඊට පස්සේ good evening chanu mama lawwe nimali lasada sindukata husband rukman കരുവക്ക പുതമ്മ വിധു എക്കു കരകാന്ന് കില മെസ്സേജ് കെല്ലാത്തിനാണിയാരങ് എക്കു കരകാന്നാങ് നങ്കിയോ അതത്താവ ബരട്ടമ വെടുക്കരണ ഗമാ വെസ്സപ്പ എക്കു കരകാന്ന് ലസ്സട് സിന്ധുക്കിട്ട് അമ്മ താത്ത ഹസ്ബൻഡ് വസന്ത് ദരുവ മിനിതു മെൻസര വകേവനെ തന ഹമോമ ഒയാവായി അപ്പേ അമ്പലൻസറ്റ് ബെമിനിയമ വില ദമ്മിക അക്ക കന്ത മുദ്ര ഹന്തി അത് തിയനവാ തക്കലി വ്യാഞ്ജനേക്ക മെല്ലുമുക്കുത് തിയനവാലു ഇന്ത്യ അപ്പ കണ്ണ യന്ന യന്ന വടത്തെ കാല എന്ന ജനുവക്കേ മമത് ലസര സിന്ധുക്കടെ എടുത്ത് കരകാന്ന പുലാന ഹിന്ദി സിന്ധുക്കോണി മങ് വിദാര മുതലികേ മണുവര കടുകസ്റ്റോട്ടിങ് പെരഹര ഹെമ ബലുവൈ അനി ആരും എടുത്ത് കരകാന ഹിന്ദി സിന്ധുക്ക് ഇലങ്ങനെ ദേണ്ട ഹരിത മെനിക്ക് ലസര സിന്ധുക്കതിന് ബലങ്കര പെട്ടികള് ടിക്കാക്ക് വഹിനവാ ടിക്കാക്ക് പായണവാ സീത ഇനുവരലിയ വകേ ആയ ദിവസൊക്കെ പെട്ടിക്കലവില്ല മാവ് ബലെല്ലാം അണ്ണമ്മ എനിക്ക് ആദരെ ഉമ്മ കേളത്തിയ ശ്രേയാണി അക്ക ഹരി കവത ഹരി മങ്ങായ മാത്തരുവാണു പപ്പിദ്ദം ഇന്ദ്ര ഹെന്താ വഹനക മങ്ങിനെ ലസന സിന്ധുക്കടെ എടുത്തു കരകാന കടുക്കന്നാവേ ദമ്പകല്ല ദമ്പഗൊഡ് ലാലായ മെസ്സേജ് കലത്തിന് വൈഫ് കാന്തി സുദുവ ഷണുഷി നെല്ലികള് സരുദം കലായത്തനേ സന്ദരും കലായത്തനെ മിസ് നിലുവത്തലു ദരുവൊക്കെ മത്സവാ തെക്കത്തു കരകൻ ലസന സിന്ധുക്ക ഹമുക്കേലത്തമായി ക്യാന്നേ

നറുവ ഡിസ്ട്രിക്ട് കയർ ഡി ജെ നിഷിയ ഓകമെന്റ് കേറുന്ന സ്പീഡ് എങ്ങനെ തവ വെടി വെണ്ണോണാ അഭി വലമ്പു ആകി കമെന്റ് എങ്കിലും തമായി ജാക്ക് ബ്രാക്കായി തീരണേ വെണ്ണി വേണ്ട കമെന്റ് കയറണ്ണ